0: ഹലോ, വെൽക്കം ടു 92.3 മലയാളം റേഡിയോ. മലയാളം റേഡിയോയുടെ 411-ാമത്തെ ബ്രോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് നിതീഷ്. എന്റെ കൂടെ ഇന്ന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആരാണ് പറയോ?
1: അഞ്ജു. നമസ്കാരം എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ മെൽബണിൽ ഇടിവെട്ടി മഴ പെയ്യാൻ പോവാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് നിതീഷ് ഏട്ടനായിട്ടൊരു ബ്രോഡ്കാസ്റ്റ് ഫൈനലി സംഭവിക്കുന്നത്.
0: അതെ അതെ, ഒരുപാട് കാലമായി അഞ്ജു റേഡിയോയിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ തമ്മിൽ പരിചയത്തിലായിട്ട്. പക്ഷെ ഇതുവരെ ഒന്നിച്ചൊരു ബ്രോഡ്കാസ്റ്റ് നമുക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തായാലും ഇന്ന് സംഭവിച്ചു. താങ്ക് യു അഞ്ജു ഫോർ ജോയിനിങ് വിത്ത് മീ.
1: ഓൾ ഗുഡ് ഡേ. ഇനിയും ഇതിന് ശേഷം ഇതിന് ഒരുപാട് ബ്രോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇതൊരു തുടക്കമായിട്ട് ഞാൻ എല്ലാരും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിറപ്പിക്കാറുണ്ട്. പിന്നല്ല, എന്തൊക്കെയുണ്ട് വിശേഷം?
0: സുഖമായിട്ട് പോണോ? സുഖമായിട്ട് പോണോ. കുറെ തിരക്കിന്റെ ഇടയിൽ ഒരുപാട് കാലമായി ഞാൻ ബ്രോഡ്കാസ്റ്റിലേക്ക് വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിലധികമായെന്ന് തോന്നുന്നു ഞാൻ റേഡിയോയിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട്. ഇപ്പൊ നമ്മളെ റേഡിയോ കമ്മിറ്റികൾ ഇങ്ങനെ മാറി മാറി വന്നെങ്കിലും ഞാൻ തോന്നുന്നു എനിക്ക് ഉണ്ണിയുടെ കൂടെയൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്തത്. ഇപ്പൊ വീണ്ടും രശ്മി ചേച്ചിയുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി ഉണ്ടാവുകയും രശ്മി ചേച്ചി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വരൂ വരൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്
1: ബ്രോഡ്കാസ്റ്റിലേക്ക്
0: എത്തിയിരിക്കുന്നു. അതെ അതെ അതെ, വീണ്ടും ബ്രോഡ്കാസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് അഞ്ജുവിന്റെ വിശേഷം പറയോ?
1: എന്തൊരു തണുപ്പാണോ മെൽബണില്, എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 7 ഇയേഴ്സ് ആവുന്നുള്ളൂ, ബട്ട് എനിക്ക് എല്ലാ വിന്ററും പുതിയതായിട്ട് പോലെ തോന്നും. ഓരോ വിന്ററിനും തണുപ്പ് കൂടുന്ന പോലെ. ഇപ്പൊ ഭയങ്കര മഞ്ഞ്, മീൻസ് ഹൈ ബീം ഇട്ട് വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥ പോലെ.
0: അതെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് രാവിലെ നല്ല മൂടൽ മഞ്ഞൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇത്തിരി ഡ്രൈവിംഗ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രാവിലെ. പ്രത്യേകിച്ച് രാവിലെ നേരത്തെ എണീറ്റ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ലൊരു മൂടൽ മഞ്ഞാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് എല്ലാവരും വണ്ടി ഓടിക്കുക.
1: നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മള് ഇങ്ങനെ ഒരു കാലാവസ്ഥ കിട്ടാൻ വേണ്ടി മൂന്നാറിലേക്കൊക്കെ ഓടും. ഞാനിവിടെ പറയുമ്പോ വീട്ടിൽ നിന്ന് ഇത്രോ നാളായിട്ട് യൂസ്ഡ് ആവാറായില്ലേ, ഞാൻ ഇല്ല, എനിക്ക് എല്ലാ വിന്ററും തണുപ്പാ.
0: അതെ അതെ അതെ, പ്രത്യേകിച്ച് ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഇത്തിരി തണുപ്പധികമാണല്ലോ ഉണ്ടാവുക.
1: പൊതുവേ
0: തണുപ്പാണ് ഇഷ്ടം
1: എനിക്കും തോന്നാറുണ്ട്. ഇവിടുത്തെ പൊതുവേ ഇവിടെ ജനിച്ചു വളർന്നവരൊക്കെ സ്റ്റിൽ അവര് ഹാഫ് പാന്റ് ഒക്കെ ഇട്ടുണ്ടത് പോവാറ്. അപ്പൊ ഞാൻ ആലോചിക്കും ഇവർക്കൊന്നും തണക്കാറില്ലെന്ന്.
0: അതെ അതെ അതെ അതെ അതെ അതെ,
1: ഇവിടെ നമ്മൾ എത്ര
0: ലെയറൊക്കെ ബുദ്ധിമുട്ടും.
1: അതെ തീർച്ചയായിട്ടും, ഇത്ര ആയിട്ട് പോലും ഗ്ലൗസ് സോക്സ് ഞാൻ എന്തൊക്കെ ഇട്ടാ ജോലിക്കണോന്ന് അറിയോ. സമ്മറിലായാലും വിന്ററിലായാലും
0: നമുക്ക് ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.
1: പിന്നെ
0: പാട്ട് കേട്ടിട്ട് നമുക്ക് ആ പാട്ടിന്റെ വിശേഷങ്ങൾ പറയാം.

0: നമ്മളിപ്പോ കേട്ട സോങ് ജാനകിമ്മ പാടിയതാണ്. മലയാളികളുടെ എക്കാലത്തെയും ഒരു ഫേവറേറ്റ് തുമ്പിവ. 1982 ഓണങ്ങൾ എന്നുള്ള മൂവിയിലെ പാട്ടായിരുന്നു അത്. വീക്കെൻഡ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. അങ്ങ് ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാം. സ്കൂൾ വെക്കേഷൻ ആയിരുന്നല്ലോ. സ്കൂൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഈ ആഴ്ച മുതല് കുട്ടികൾക്കൊക്കെ വീണ്ടും സ്കൂൾ തുടങ്ങി. മോന് യൂണി തുടങ്ങി. അപ്പൊ കുറച്ച് സമയമൊക്കെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു.
1: മെൽബണില് പ്രത്യേകിച്ച് വിന്ററില് കുറെ മാൻഡേറ്ററി ട്രിപ്സ് ഉണ്ടല്ലോ. മൗണ്ട് ബുള്ളർ, മൗണ്ട് ഹോത്തം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടോ?
0: എല്ലാ വിന്റർ സീസണിലും ഒരു സ്നോ ട്രിപ്പ് ചെയ്യാറുണ്ട്. അത് ഇപ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മള് സ്നോ സീസൺ എൻഡ് ചെയ്യാറാവുന്ന ടൈമിൽ ഇത്തിരി തണുപ്പ് കുറയും, എന്നാൽ സ്നോ ഉണ്ടാവുകയും ചെയ്യും. ആ വെയിലുള്ള സമയത്ത് നമ്മൾ സ്നോയിൽ പോയിട്ടിട്ട് എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടെ ഒരു സുഖമാണ്.
1: ഓ, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളും പോണെന്ന് വിചാരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോ തൊട്ട് എനിക്കറിയാവുന്ന സ്നോ എന്ന് പറയുന്നത് മോസ്റ്റ് ഇപ്പൊ ബുള്ളറി പോയാലും ആർട്ടിഫിഷ്യൽ സ്നോസ് ആണല്ലോ കുറെ സ്ഥലത്ത് ഉണ്ടാവുന്നത്. പക്ഷെ ഈ വിന്ററിൽ എന്തോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടാട്ടോ, റീൽസിൽ നിറച്ച് സ്നോഫോളും അതൊക്കെ നാച്ചുറൽ ആയിട്ട് വഴിയിലൊക്കെ തണുപ്പ് കാരണം ഒരുപാട് നാച്ചുറൽ ഫ്ലോ സ്നോഫോൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഉള്ളതാണോ എന്ന് പോയാലേ അറിയുള്ളൂ.
0: എപ്പോഴും മൗണ്ട് ബുള്ളറിലൊക്കെ നല്ല ഒറിജിനൽ സ്നോ തന്നെ ഉണ്ടാവും. കുറച്ച് ആഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവരില്ലാത്ത സ്ഥലത്ത് കുറച്ചൊരു സ്നോ മെഷീൻ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുള്ളൂ ഉണ്ടാവും. എപ്പോഴും ഈ സ്കീയിങ്ങിനൊക്കെ വേണ്ടിട്ട് ആ ഒറിജിനൽ സ്നോ ഉള്ള സ്ഥലത്ത് തന്നെയാണ് അവര് സ്കീയിങ്ങിനൊക്കെ വേണ്ടിട്ട് അറേഞ്ച് ചെയ്യാറ്.
1: മൗണ്ട് ബുള്ളർ പോയിട്ടുണ്ട്. വന്നിടയ്ക്ക് വരുമ്പോ നമ്മള് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വിന്റർ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ
0: അന്നേരം
1: പോയി
0: അന്നേരം
1: ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് എവിടെയെങ്കിലും ഒരു വിന്റർ സ്പോട്ടിൽ പോകുമ്പോ ഒരു രസം എന്നോട്. പിന്നെ ഞാൻ ഹോത്തം പോയിട്ടില്ല, എപ്പോഴും ബുള്ളറായിരുന്നു. കാരണം ഹോത്തം ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ബിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പൊ അത് കാരണം ഹോത്തം എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. ഹോത്തം എപ്പോഴാ പോകാൻ പറ്റുക എന്നുള്ള. ഇപ്രാവശ്യം പോകണമെന്ന് വിചാരിക്കും. അങ്ങനെ
0: നമ്മുടെ പോയിട്ട് മഞ്ഞിന്റെ മുകളിലൊക്കെ പോയിട്ട് ഒന്ന് താമസിച്ചിട്ട് വരും.
1: ഡോഗ് ഉള്ളതാണ് പ്രോബ്ലം. ഡോഗിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ.
0: ആണോ? ഡോഗിനെ
1: പൊതുവെ വൺ ഡേ ട്രിപ്പിൽ കൂടുതൽ എടുക്കാറില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ അവനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അക്കോമഡേഷൻ ആണ് എടുക്കാറ്. അവനെയും കൂടെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന രീതിയില്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർത്ത് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ലോങ് ട്രിപ്പൊക്കെ അപ്പൊ നാട്ടിലൊക്കെ പോകണമെങ്കിൽ ബോർഡിംഗിലാക്കിയിട്ട് പോകും. അപ്പൊ വീണ്ടും ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ?
0: തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് അഞ്ജുവിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പറഞ്ഞു?
1: തേനും മയമ്പും തന്നെ ആയിക്കോട്ടെ.
0: തേനും മയമ്പും. ഓക്കെ, ഡൺ. കഴിഞ്ഞിട്ട് തിരിച്ചു വരാം.

0: നല്ലൊരു അടിപൊളി പാട്ടായിരുന്നു. പാട്ട് കേട്ടപ്പോ ഭയങ്കര നൊസ്റ്റാൾജിയ, നമുക്ക് നിരത്താനാവാത്ത ഒരു നഷ്ടമാണ്. എനിക്ക് തോന്നുന്നു 2025-2026 മുതല് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന നഷ്ടം ഒരു വല്ലാത്തൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ലൈക്ക് എല്ലാ മികച്ച ആക്ടേഴ്സ് ആക്ട്രസ് അവരെല്ലാം ഗായകന്മാര് SPB ഇപ്പൊ അതേ ജാനകി അമ്മയും നമ്മളെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്.
1: അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു ആ ഒരു കോവിഡ് കാലഘട്ടം തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു മലയാള സിനിമയ്ക്ക് ഈ അഞ്ചു പറഞ്ഞ പോലെ ഒരുപാട് നികത്താനാവാത്ത നഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കലാകാരന്മാർ, അഭിനേതാക്കളായാലും പാട്ടുകാരായാലും സംവിധായകന്മാരായാലും ഒരുപാട് നല്ല നല്ല കലാകാരന്മാർക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ?
0: തീർച്ചയായിട്ടും.
1: നമ്മളിപ്പോ കേട്ട സോങ് ജാനകി അമ്മ പാടിയതാണ്.
0: ജാനകിമ്മയുടെ സൗണ്ട് ഭയങ്കര മെലഡിയസ് ആണ്. എനിക്ക് ഈ അതായത് എനിക്ക് ഈ പാട്ടുകാരെ പറ്റിയൊന്നും അറിയില്ലാത്തൊരു പ്രായം ഉണ്ടായിരുന്നു. ആരോ പാടുന്നു, ആകെ അറിയുന്നത് MG ശ്രീകുമാർ മാത്രമായിരുന്നു. മോഹൻലാലിന്റെ സൗണ്ട് കൊടുക്കണ ആർക്കും. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിച്ചോണ്ടിരുന്നത് അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ ഈ ആ പാട്ട് പാടുമ്പോ മിമിക് ചെയ്ത് പിള്ളേരുടെ സൗണ്ടിൽ പാടുന്ന ഒരാളാണ് എന്നാണ് ഞാൻ
1: വിചാരിച്ചോണ്ടിരുന്നത്. പ്രായമായ ശബ്ദമായാലും ചെറിയ കുട്ടികളുടെ ശബ്ദമായാലും ഭയങ്കര ക്യൂട്ടായിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് പാട്ട് പാടുന്ന ഭയങ്കര കഴിവുള്ള ഒരാളാണ് ജാനകി അമ്മ എന്ന് പറഞ്ഞ.
0: തീർച്ചയായിട്ടും. അപ്പൊ പിന്നെയാണ് ഇതൊരാളാണ് ജാനകി എന്നാണ് പേര് എന്നൊക്കെ മനസ്സിലായി. ഈ എസ് ജാനകിയുടെ ഫുൾ ഫോം എന്താന്ന് അറിയോ ചേട്ടൻ? എസ് ജാനകി
1: സിസ്റ്റിലാണോ?
0: അപ്പൊ അതിന്റെ എന്തോ ഒരു നമ്മൾ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കൽ പോലും ഇപ്പൊ അല്ലാതെ ഒരിക്കൽ പോലും മുമ്പ് ഞാൻ ഇതിനെ പറ്റി ഓർത്തിട്ടേ ഇല്ല. എന്തുകൊണ്ടായിരിക്കും എസ് ജാനകി?
1: സിസ്റ്റില ശ്രീ രാമമൂർത്തി ജാനകി, അതാണ് പുള്ളിക്കാരത്തിയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞു.
0: പക്ഷെ ജനനം എല്ലാം ആന്ധ്രയിലായിരുന്നു കേട്ടോ.
1: തെലങ്കാന ദേശത്ത് ഗുണ്ടൂരിന്റെ അടുത്തൊരു സ്ഥലത്താണ് ജനിച്ചത്. 1938
0: നാല് പ്രാവശ്യം ദേശീയ പുരസ്കാരം ഒക്കെ നേടിയിട്ടുണ്ട്.
1: അതെ, നാല് പ്രാവശ്യം ദേശീയ പുരസ്കാരം, 11 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്, അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടി.
0: ഇനിയുള്ളൊരു തലമുറ ഇല്ലേ, അതായത് ഇപ്പൊ ഈ 90s കിഡ്സ് എന്നൊക്കെ പറയണത് കഴിഞ്ഞിട്ട് ഇനിയുള്ളൊരു തലമുറ ഒക്കെ ഈ പാട്ടുകളൊക്കെ കേൾക്കോ എന്നൊക്കെ ആലോചിക്കുമ്പോ ഒരു വിഷമം വരാറുണ്ട്. ഇത്രയും മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളും ഓരോ സംഗതികളും അർത്ഥവത്തായിട്ടുള്ള വരികളും ഇപ്പോഴത്തെ പാട്ടുകളിൽ അതൊക്കെ, ഇപ്പോഴത്തെ പാട്ട് മോശമാണെന്നല്ല, ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ചുള്ള പാട്ടുകളായിരിക്കാം, പക്ഷെ നമ്മൾ പണ്ട് കേട്ട് വളർന്ന പാട്ടിന്റെ ഒരു മാധുര്യം അതൊന്നും ഇപ്പൊ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നും. അപ്പൊ ഈ ഓരോ കലാകാരന്മാരും മരിക്കുമ്പോഴും പാട്ടുരംഗത്തായാലും സിനിമയിലായാലും ഞാൻ എപ്പോഴും അയ്യോ എന്റെ മക്കൾക്ക് ഒന്നും ഇതിനെപ്പറ്റി അറിയാൻ പോലും പോണില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കും. അപ്പൊ നമ്മളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ, അതായത് എന്റെ ഒരു കാലഘട്ടം കൂടെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ ഇനി ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ആലോചിക്കാറ്.
1: എനിക്ക് തോന്നുന്നു ഇപ്പം ഇപ്പോഴത്തെ തലമുറക്ക് ഇപ്പോഴത്തെ പാട്ടിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം പണ്ടത്തെ 90s-ലും 80s-ലും പാട്ടുകളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഇപ്പൊ ഇനി നാട്ടിലെ പുതിയ റിയാലിറ്റി ഷോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിള്ളേരെ ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വന്ന പാട്ടുകളിലൊരു 90% ഈ 80s-ലെ സോങ്ങും 70s-ലെ സോങ്ങും ഒക്കെയാണ്.
0: അത് കൂടുതലും പാട്ടിനുള്ള സ്നേഹം കൊണ്ടാണോ അതോ ആ പാട്ടുകളാണ് ചലഞ്ചിങ് ആയിട്ടുള്ളത് കൊണ്ടാണോ?
1: അങ്ങനെയും ഉണ്ടാവാം, ചലഞ്ചിങ് ആയിട്ടുള്ളതുണ്ടാവും. ഇപ്പൊ പിന്നെ ചലഞ്ചിങ് ആയിട്ട് ഇപ്പൊ ഫൈനൽ സ്റ്റേജിലൊക്കെ പിള്ളേരെടുത്തോണ്ട് വരുന്ന പാട്ട് സിംഗാരവേലനെ എന്ന് പറഞ്ഞ ജാനകി അമ്മയുടെ പാട്ടാണ്. 1962 ഇറങ്ങിയ പാട്ടാണ്. ഇപ്പോഴും ഫൈനൽ സ്റ്റേജിൽ പിള്ളേര് ചലഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ആ പാട്ട് അത്ര ടഫ് സോങ് ആണ്. പുള്ളിയുടെ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്ന പാട്ടുകളാണോ അതൊക്കെ? പക്ഷെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും അങ്ങനത്തെ പാട്ടുകളൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പിന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ മനസ്സിലാവും ഇപ്പം പുതിയ പാട്ടിനെക്കാട്ടും ആൾക്കാർ ഒരു സോങ് റീൽസിന് വേണ്ടിയിട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇപ്പോഴും ഒരു പഴയ സോങ്സ് തന്നെയാണ് അല്ലേ?

0: ഞങ്ങളൊരു ഗായകൻ കൂടിയാണല്ലോ, ഒരു ഗായകൻ എന്നുള്ള നിലയിൽ.
1: ഗായകൻ എന്നൊന്നും പറയരുത്.
0: അയ്യോ, എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടുപേരും മൂളാൻ പോലും വെച്ചില്ല. അപ്പൊ അങ്ങനെ മൂളുന്നവരെ എനിക്ക് ഗായകന്മാരാണ്. അല്ല, പാട്ടിനെ
1: നമ്മള്
0: അതെ പാട്ടിനെ ആസ്വദിക്കുന്ന ഒരു ആസ്വദിച്ച് അതിന്റെ എന്നെ ഒരു ചേട്ടൻ പാടുമ്പോൾ ഉള്ള ഫീലിലൊക്കെ നമുക്ക് മനസ്സിലാവും ഒരു ഗായകനാണോ ഇല്ലയോ എന്നുള്ള. ഒരു ഗായകൻ എന്നുള്ള ഒരു നിലയില് എസ് ജാനകി അമ്മയുടെ വീരഹത്തെ ചേട്ടൻ എങ്ങനെ കാണുന്നു? ലൈക്ക് ഇനി അങ്ങനെ ഒരാളുണ്ടാവോ അതോ ഇറ്റ്സ് ഓൾ ഐക്കോണിക്?
1: ഒന്നും ഇതിനെ ചോദിക്കുമ്പോ തന്നെ ഹൃദയത്തൊന്നും ഒരു വേദന വരുന്നത്. കാരണം അത്രയും അധികം പാട്ടുകളാണ് ജാനകി അമ്മ ലോകത്തിന് വേണ്ടി സംഭാവന നൽകിയിരിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് പാട്ടുകളാണ് ജാനകി അമ്മ നൽകിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം 20 ലാംഗ്വേജില് ജാനകി അമ്മ പാടിയിട്ടുണ്ട് കേട്ടത്. 20 ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ, ഒരുപാട് ഫോറിൻ ലാംഗ്വേജസിൽ
0: പാടിയിട്ടുണ്ട്.
1: ജാപ്പനീസ് അത് പക്ഷേ ഇന്ത്യൻ മൂവിയിലെ സോങ് ആണ്, ബട്ട് ജാപ്പനീസ് സോങ്. ജർമ്മൻ പാടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് പാടിയിട്ടുണ്ട്, ഫ്രഞ്ച് പാടിയിട്ടുണ്ട്, സിംഹള പാടിയിട്ടുണ്ട്.
0: ഇതൊക്കെ എനിക്ക് പുതിയ അറിവ് കേട്ടോ.
1: ഇത്രയും ലാംഗ്വേജസില് പാടിയിട്ടുണ്ട്.
0: പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ജാനകിയുടെ പാട്ടുണ്ടോ ചേട്ടന്റെ മനസ്സിൽ?
1: അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഒന്നിലധികം പാട്ടുകളുണ്ടോ പാടുകയാണ്. പ്രത്യേകിച്ച് തളിരിട്ട ഗിനാക്കൾ, സൂര്യകാന്തി, ഒരു കൊച്ചു സ്വപ്നത്തിൻ തേനും വയമ്പും, അതിന്റെ ഫീമെയിൽ വേർഷൻ. അങ്ങനെ ഒരുപാട് തുമ്പിവ, സ്വർണ്ണമുഖിലേ, പിന്നെ നമ്മളെ ചില്ലിലെ ഒരു വട്ടം കൂടി, ആടിവാക്കാറ്റ് കൂടെ ഇവിടെ മമ്മൂട്ടിയുടെ പാട്ട് കേട്ടിട്ടില്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും ആടിവാക്കാറ്റെ, തേനും വയമ്പും, ഇതൊക്കെയാ ഞാൻ വളർന്നു വന്നപ്പോ. കാരണം എന്റെ പാരന്റ്സിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പൊ ഞാൻ വളർന്നു വന്നപ്പോ കേട്ട കുറെ ഫെമിലിയർ സോങ്സ് ആണ് അതൊക്കെ. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ തോന്നും, നമുക്ക് വേറെ യൂട്യൂബിൽ കയറി പർട്ടിക്കുലർ ആയിട്ട് സെർച്ച് ചെയ്യാത്തപ്പോഴേ, നമ്മൾ വീട്ടിലാണെങ്കിൽ ടിവിയിൽ ജൂക്ക് ബോക്സ് ഒക്കെ വെക്കുമ്പോ ഇങ്ങനത്തെ പാട്ടൊക്കെ വരും. അപ്പൊ ഈ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് കേൾക്കുമ്പോ എല്ലാവർക്കും ഈ പാട്ടൊക്കെ ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റട്ടെ അല്ലേ?
1: ഇതിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ലേ, മിഴിയോരം, അങ്ങനത്തെ പാട്ടുകൾ, ഗോപികയെ നിൻ വിരൽ, മൈനാകം, എത്ര എത്ര. അപ്പോ നമ്മള് പെട്ടെന്നൊരു ഒന്നോ രണ്ടോ പാട്ടിൽ പറയാം, അങ്ങനെ അങ്ങനെയൊന്നും തീരെ പറയാനേ പറ്റില്ല. ജാനകിയമ്മയുടെ പാട്ടുകളൊന്നും ഏത് പാട്ടാ അഞ്ചിനു വേണ്ടത്?
0: പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത് ആടിവാകാറ്റയാണ്.
1: വാവ്, അത് കേട്ടിട്ട്.

0: ഒരുപാട് ഒരുപാട് നൊസ്റ്റാൾജിയ പാട്ടിലൂടെ. ഞാൻ പണ്ടും ഇപ്പോഴും ഇതുപോലത്തെ പാട്ടുകൾ കേൾക്കാറുണ്ട്. അപ്പോ എന്റെ ഇളയ, അതായത് എന്റെ താഴെയുള്ള കുറെ കസിൻസ് ഒക്കെ പറയും, യു ആർ ടു ഓൾഡ് എന്ന് പറയും. എന്റെ സ്റ്റൈലെല്ലാം പഴയതാ. അപ്പൊ ഞാൻ വിചാരിക്കും നിങ്ങൾ എന്റെ പ്രായമാകുമ്പോ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോഴേ നമ്മള് പഴകുന്തോറും എല്ലാത്തിനും വീര്യം കൂടുള്ളൂ എന്ന് പറയണ പോലെയാണ്. ഇപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ ഒരു ഒരു സൂത്തിങ് എഫക്ട്, ലൈക്ക് എസ്പെഷ്യലി ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോവുകയാണെങ്കിൽ എനിക്കിപ്പോഴും പഴയ പാട്ടുകൾ കേൾക്കാൻ തന്നെയാ ഇഷ്ടം. എന്റെ വീട്ടിൽ ഭയങ്കര കോൺട്രാസ്റ്റിംഗ് ആണ്. ഇപ്പൊ അഖിൽ ഫുൾ റാപ്പ്, ഏത് സമയത്തും റാപ്പ് സോങ്സ് ആണ് കേൾക്കാറ് മലയാളം. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, നീ കഴിഞ്ഞ ദിവസം കൊണ്ട് ചോദിച്ചു നീ ഈ റാപ്പൊക്കെ കേൾക്കുമ്പോ നീ ഭയങ്കര കൂളാന്നാണോ നിന്റെ വിചാരം. അപ്പൊ പറയും നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, മലയാള റാപ്പൊക്കെ തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് എനിക്കെന്തോ റാപ്പ് റാപ്പ് ഈസ് ഗുഡ് ബട്ട് എനിക്കതൊരു സോങ് കാറ്റഗറിയിലേക്ക് എന്തോ ഉൾപ്പെടുത്താനായിട്ട് പറ്റാറിയില്ല. നമുക്ക് പറയേണ്ട കുറെ വാചകങ്ങൾ നമ്മൾ പ്രസംഗത്തിന് പകരം പാട്ടിലൂടെ ഒരു ഈണത്തിലൂടെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും റാപ്പിനെ പറ്റി തോന്നാറ്. ഒരു സംഗീതമായിട്ടൊന്നും എനിക്ക് റാപ്പ് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റാറില്ല.
1: അതെ, അതിനും ആസ്വദിക്കും. ഏത് സംഗീത ശാഖയ്ക്കും ആസ്വദിക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ ഇഷ്ടംപോലെ.
0: തീർച്ചയായിട്ടും. കാരണം ഇപ്പോ ഇതുപോലുള്ള മ്യൂസിക്കുകളാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു വികാരത്തിനനുസരിച്ചുള്ള പാട്ടുകളുണ്ടല്ലോ. സന്തോഷമാകുമ്പോൾ അടിച്ചുള്ള പാട്ട് കേൾക്കാം, സങ്കടമാകുമ്പോൾ കുറച്ച് മെലഡി കേൾക്കാം, നമ്മുടെ മനസ്സിനനുസരിച്ച്. പക്ഷെ റാപ്പ് ഓൾവേസ് ഹാവ് എ സെയിം ടോൺ പോലെ എനിക്ക് തോന്നാറ്. അത് അത് ഇറ്റ്സ് എ വയലന്റ് ടോൺ ഓൾവേസ്. ചേട്ടൻ കേൾക്കാറുണ്ടോ
1: റാപ്പ്? അങ്ങനെ റാപ്പിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്ത് പാട്ട് കേൾക്കാറില്ല. അതിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പ്ലേ ചെയ്യുന്ന ശ്രദ്ധിക്കും ഞാൻ. അയ്യോ ഇല്ല, അതൊരു വേറെ തന്നെ സ്റ്റൈലാ, ഭയങ്കര അടിവയറ്റം നിർത്തു പാടുന്ന ഒരു ടൈപ്പ് പാട്ടുകളല്ലേ.
0: തീർച്ചയായിട്ടും.
1: ഇനി നമുക്ക് നമ്മുടെ മായച്ചേച്ചി മെൽബണിലെയും ഓസ്ട്രേലിയയിലെയും കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് നമ്മൾ ന്യൂസുമായിട്ട് എത്തുന്നുണ്ട്. അത് കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

0: പോഡ്കാസ്റ്റുമായി ഞാൻ മയ. ആദ്യമായി ദേശീയ വാർത്തകൾ. മെൽബണിൽ മാർവൽ സ്റ്റേഡിയത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രവാസികളിൽ നിന്നും ആവേശകരമായ സ്വീകരണം ലഭിച്ചു. മെൽബൺ മീറ്റ്സ് മോദി എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഡയസ്പോറ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഈ മെഗാ കമ്മ്യൂണിറ്റി ഇവന്റിൽ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് എത്തിയത്. ഓസ്ട്രേലിയ ഇന്ത്യ വാർഷിക ലീഡേഴ്സ് സമ്മിറ്റിൽ പങ്കെടുക്കുവാനായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ന്യൂസിലൻഡിൽ വിമാനമിറങ്ങിയ ശ്രീ മോദിയെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൻ സ്വീകരിച്ചു. ടെലികോം ഫ്യൂമനായ ടെൽസ്ട്രയുടെ സിഡ്നി മെൽബോൺ ഡേറ്റാ സെന്ററുകളിലെ സമയ സമന്വയ സംവിധാനങ്ങളിൽ ഉണ്ടായ വൻ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഓസ്ട്രേലിയയിൽ ജനജീവിതവും സുപ്രധാന സേവനങ്ങളും പൂർണ്ണമായി തടസ്സപ്പെട്ടു. ട്രെയിൻ ഗതാഗതം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഒരേ സമയം സ്തംഭിപ്പിച്ച ഈ സംഭവം രാജ്യത്തിന്റെ സൈബർ സുരക്ഷാ സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പ്രമുഖ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്തിന്റെ സുപ്രധാന ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്നത് ഭാവിയിൽ ശത്രു രാജ്യങ്ങൾക്കോ സൈബർ ചാരന്മാർക്കോ വലിയ തോതിൽ മുതലെടുക്കുവാൻ അവസരമൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ഓസ്ട്രേലിയൻ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മീഡിയ അതോറിറ്റി വഴി കമ്പനിക്കെതിരെ $30 മില്യൺ വരെ പിഴ ചുമത്തുവാൻ സാധിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഡോക്ടർമാരുടെ അഭാവം നേരിടുന്ന ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടെ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഓസ്ട്രേലിയൻ ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പരിഷ്കാരങ്ങളിൽ ഒന്ന് 2026 ഒക്ടോബർ 1 സജ്ജമാകും. ഓസ്ട്രേലിയയിലെ ആരോഗ്യ മേഖലയിൽ നിർണായക വഴിത്തിരിവാകുന്നതാണ് അൽബനി സർക്കാരിന്റെ നാഷണൽ ഹെൽത്ത് ആക്ട് 1953 എന്നതിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള പുതിയ നിയമം. ഈ പദ്ധതി പൂർണമായും പ്രാബല്യത്തിൽ വരുന്നതോടെ പദ്ധതി വഴി ചില അംഗീകൃത രജിസ്ട്രേഡ് നഴ്സുമാർക്കും രോഗികൾക്ക് മരുന്നുകൾ നിർദ്ദേശിക്കുവാൻ സാധിക്കും. ഇവർക്ക് നിർദ്ദേശിക്കുവാൻ കഴിയുന്ന മരുന്നുകളുടെ പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ്സ് അഡ്വൈസറി കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ കുടിയേറ്റ കടൽ പക്ഷികളിൽ വീണ്ടും പ്രത്യേകതരം പക്ഷിപ്പനി കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഇതിനു മുമ്പും ഓസ്ട്രേലിയയുടെ പുറം പ്രദേശങ്ങളിലെ ചില മേഖലകളിൽ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഓസ്ട്രേലിയൻ കുടിയേറ്റ സംവിധാനത്തിൽ July 1 വലിയ മാറ്റങ്ങൾ നിലവിൽ വന്നു. ഹോം അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ പുതിയ നിയമപ്രകാരം മിക്ക വിസ വിഭാഗങ്ങളിലും കുത്തനെ വിലവർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണയായി 3-4% വരെ മാത്രമുണ്ടാകാറുള്ള വാർഷിക വർദ്ധനവിന് പകരം പാർട്ണർ വിസ അടക്കമുള്ള പ്രധാന വിസ വിഭാഗങ്ങളിലെല്ലാം 25% അതിലധികവുമായ നിരക്ക് വർദ്ധനവാണ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അയൽരാജ്യമായ ന്യൂസിലൻഡിൽ നിന്നുള്ള പൌരന്മാർ ഓസ്ട്രേലിയയിലേക്ക് നടത്തുന്ന സൌജന്യ കുടിയേറ്റത്തിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പൊളിറ്റിക്കൽ പാർട്ടിയായ വൺ നേഷൻ ഓസ്ട്രേലിയ രംഗത്തെത്തി. നിലവിൽ നേരിടുന്ന കടുത്ത ഭവന പ്രതിസന്ധിയും ജീവിത ചെലവ് വർധനവും പരിഹരിക്കുവാൻ മൊത്തം കുടിയേറ്റക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്നാണ് പാർട്ടി നേതാവ് പോളിൻ ഹാൻസൺ തന്റെ പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയിൽ H1B പെർമനന്റ് തൊഴിൽ വിസകളിലെ തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. IT സേവന രംഗത്തെ വൻകിട കമ്പനിയായ കോഗ്നിസെന്ററിന്റെ പേരും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുണ്ട്. വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തമായ നടപടിയാണിതെന്ന് US ലേബർ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി വീണ്ടും രൂക്ഷമായി. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ US സൈനിക ആക്രമണങ്ങൾ പുതുക്കി. കഴിഞ്ഞ മാസത്തെ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം US സൈന്യം ഇറാനെ ആക്രമിക്കുന്നത് ഇതാദ്യമാണ്. ഏറ്റവും പുതിയ ആക്രമണങ്ങളെ തുടർന്ന് കപ്പലുകൾക്ക് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. July 6 ആരംഭിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ഇന്തോനേഷ്യ സന്ദർശനം പ്രതിരോധം, സാങ്കേതിക വിദ്യ, നിർണായക ധാതുക്കൾ, തന്ത്രപരമായ കണക്ടിവിറ്റി എന്നിവയിൽ നിർണായകമായ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനൊപ്പം പ്രധാന മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനം. ചൈനയിൽ ആഞ്ഞടിച്ച മെയ്സായ് കൊടുങ്കാറ്റിലും കനത്ത പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം ഉയർന്നതായി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രകൃതിക്ഷോഭത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. 20% മെഥനോൾ കലർന്ന പെട്രോളിനെ കുറിച്ചുള്ള ആശങ്കകൾ തള്ളിക്കളഞ്ഞ കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി. ഇന്ധനവുമായി ബന്ധപ്പെട്ട ഉപഭോക്തൃ പ്രശ്നങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തെറ്റായ പ്രതിനിധാനമാണെന്നും ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളും വാഹന സേവനദാതാക്കളും E20 ഇന്ധനത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അതേസമയം നിരവധി ഉപഭോക്താക്കൾ ഇന്ധനം സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. 2008 അഹമ്മദാബാദിൽ 70 മിനിറ്റിനുള്ളിൽ 21 സ്ഥലങ്ങളായി നടന്ന സ്ഫോടന പരമ്പര കേസിൽ ആസൂത്രിത ബോംബാക്രമണങ്ങൾ നടത്തിയ ഭീകര സംഘടനയിലെ 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്ത തടവും കോടതി വിധിച്ചു. ഒപ്പം 2022 ശിക്ഷാവിധിക്കെതിരെ പ്രതികൾ നൽകിയ എല്ലാ അപ്പീലുകളും കോടതി തള്ളിയത് ഗുജറാത്ത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. സംസ്ഥാനതല വാർത്തകൾ. പ്രശസ്ത പിന്നണി ഗായിക ജാനകി അമ്മയ്ക്ക് കണ്ണീരോടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര സംഗീത ലോകം. ദക്ഷിണേന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായിക എസ് ജാനകി അമ്മയുടെ വിയോഗത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകം അനുശോചനം അറിയിച്ചു. രജനീകാന്ത്, കമൽഹാസൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ വിവിധ പരീക്ഷകളിലെ ക്രമക്കേട് ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി കേരള പോലീസ് 3 പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. വിഷയത്തിലെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതിനെ തൊട്ടടുത്ത ദിവസമാണ് ഈ നിർണായക നീക്കം ഉണ്ടായത്. ആരോപണങ്ങളുടെ ഗൌരവവും അടിയന്തരമായ അന്വേഷണം പൂർത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യവും കണക്കിലെടുത്താണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രൂപീകരണം. വയനാട് മേപ്പാടിയിലെ മണ്ണിടിച്ചിലിൽ നിരവധി പേർ മരിച്ച ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു. മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിത കാരണങ്ങളാൽ ഉണ്ടായതാണെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടും അപകട ഭീഷണി നിലനിന്ന മണ്ണ് നീക്കം ചെയ്യാതിരുന്നതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നും വിവിധ തലങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം ഉത്തരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. UP പ്രയാഗ്രാജ് കുംഭമേളയ്ക്കിടെ വൈറലായ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകണമെന്ന് പോലീസിനോട് നിർദ്ദേശിച്ച മുൻ ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദാക്കി. പെൺകുട്ടിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്ന് പോലീസ് അവകാശപ്പെട്ടതിനെ തുടർന്നാണിത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകകപ്പ് വിശേഷങ്ങൾ. 2026 ഫിഫ ലോകകപ്പ് ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ്. ബെൽജിയത്തെ തകർത്ത് സ്പെയിൻ ചരിത്രത്തിൽ 2 ലോകകപ്പ് സെമി ഫൈനലിൽ എത്തി. മറ്റൊരു സെമി ഫൈനൽ സ്ഥാനത്തിനായി ഇംഗ്ലണ്ട് നോർവേയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടും. നിലവിലെ ഔദ്യോഗിക ഫിഫ റാങ്കിംഗിൽ അർജന്റീന 1 സ്പെയിൻ 2 ഫ്രാൻസ് 3 ഫിഫ റാങ്കിംഗിൽ മുന്നേറുന്നു. നിങ്ങളിപ്പോൾ കേട്ടത് പ്രധാന മലയാളം ന്യൂസ് പോഡ്കാസ്റ്റ്. വാർത്തകൾ എഴുതി വായിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മയ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.
1: ഫിഫ അങ്ങനെ മൊത്തത്തിൽ ആ ടൈമിങ്ങിനനുസരിച്ച് കാണാനുള്ള ഒരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ജോലി തിരക്ക് കാരണമൊക്കെ ആയിട്ടേ. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യും, ഹൈലൈറ്റ്സ് ഒക്കെ കാണും.
2: ഞാൻ ആകെ ഫിഫ ഫോളോ ചെയ്തോണ്ടിരുന്നത് ഷക്കീർ ഒരു പാട്ടിറക്കില്ലേ, സാമിന അമ്മിന, ആ പാട്ട് ഫേമസ് ആയ സമയത്ത് മാത്രമേ എനിക്ക്
1: പാട്ട് കൊണ്ട് ഷക്കീറയോടുള്ള ആ ഇഷ്ടം കൊണ്ട് കാണാൻ തുടങ്ങിയതാണ് പറഞ്ഞത്.
2: അല്ല, കാണാനല്ല, ഫിഫയെ പറ്റി അല്ല. ആ പാട്ട് ഫേമസ് ആയപ്പോഴാണ് ഇത് ഇതിനു വേണ്ടി ചെയ്ത പാട്ടാണ് അങ്ങനെയൊക്കെ അറിഞ്ഞത്. അല്ലാതെ എനിക്ക് അന്നേരം ഞാൻ നാട്ടിലാണ്, അപ്പൊ അത്രയും കൾട്ടായിട്ട് ഫോളോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന് ഇപ്പൊ ഫിഫ നടക്കുമ്പോ ഓഫീസിലൊക്കെ മൾട്ടി കൾച്ചറലാണ്. ഇറ്റലി എന്നുള്ളവരുണ്ട്, ബ്രസീലിൽ നിന്നുള്ളവരുണ്ട്, അർജന്റീനയിൽ നിന്നുണ്ടാവരുണ്ട്. അപ്പൊ എല്ലാവരും ഓസ്ട്രേലിയൻസ് ആണെങ്കിലും ആ കൈൻഡ് ഓഫ് ഒരു മൾട്ടി കൾച്ചറൽ ഫിഫ ഫീൽ ചെയ്യാൻ തുടങ്ങിയത് വർക്കിലൊക്കെ വെച്ചാ. അപ്പൊ അവര് ഭയങ്കര ഡിസ്കഷനും ഗെയിമിനെ പറ്റി ഡിസ്കഷനും. ഇപ്പൊ ആക്ച്വലി ഞങ്ങളുടെ ഓഫീസിൽ ഒരു ടി വി, ലഞ്ച് റൂമിൽ എക്സ്ട്രാ ടി വി ഒരെണ്ണം വന്നിട്ടുണ്ട്. എപ്പോഴും ഹൈലൈറ്റ്സ് പ്ലേ ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ ഞാനും ആലോചിച്ചു എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചേക്കാം, ആരെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ഇല്ലെങ്കിൽ മോശമല്ലേന്ന്.
1: അതെ അതെ, റൊണാൾഡോ 2 അടിച്ചു. റൊണാൾഡോ ഔട്ട് ആയതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫൗൾ ഔട്ടോ.
2: ഞാനിപ്പോ എല്ലാരും
1: നാളെ നെയ്മർ കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ
2: തീർച്ചയായിട്ടും ഞാൻ അവര് ഡിസ്കസ് ചെയ്യുമ്പോ പക്ഷെ ഇപ്പോ ഇനിയിപ്പോ ഇത് സെമി ഫൈനലാണ്. സെമി ഫൈനലില് ഇംഗ്ലണ്ടും അർജന്റീനയും ഫ്രാൻസും സ്പെയിനും ആണ്. അപ്പൊ ഒരു ഒരു ചുമ്മാ ഒരു കൺട്രിയുടെ പേഴ്സ്പെക്ടീവിലാണെങ്കിലും ചേട്ടൻ ആര് ജയിക്കണം?
1: നമ്മൾ പൊതുവെ പണ്ടേ മെസ്സി അർജന്റീന, മെസ്സി അർജന്റീന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും നാം മെസ്സിയുടെ സൈഡിലും അർജന്റീനയുടെ സൈഡിലും ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പൊ അവര് ജയിക്കണം എന്നാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം.
2: അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മള് പൊതുവെ ഇന്ത്യൻ ടീം ഇല്ലല്ലോ ഇതില്. അപ്പൊ ഓസ്ട്രേലിയൻ ടീംസ് ഫെയില് വന്നപ്പോ നമ്മുടെ ഓഫീസിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവര് ഫ്രണ്ട്സ് ആയിട്ട് വീക്കെൻഡില് രാവിലെ 2 മണിക്കൊക്കെ പബ് ബുക്ക് ചെയ്ത് അവിടെ പോയി ഗെയിം കാണുമായിരുന്നു. ഓസ്ട്രേലിയൻസ് ഔട്ട് ആയതോടെ അത് നിന്നു കേട്ടോ, ബട്ട് സ്റ്റിൽ ഒരു ഫോളോയിങ് ഉണ്ട്. ഫൈനൽ ഫിനാലയിൽ വന്ന 4 ടീം ആണെങ്കിലും ഇപ്പൊ ഓസ്ട്രേലിയൻസ് പോയി എന്നും പറഞ്ഞിട്ട് ഓസ്ട്രേലിയക്കാരത് ഫോളോ ചെയ്യാതിരിക്കോ അങ്ങനെയുള്ള ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല.
1: ഇല്ലല്ല, എല്ലാ സ്പോർട്സ് പ്രേമികളും അത് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ എടുത്തിട്ട് ഗെയിം കാണുകയും എൻജോയ് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ടീമിനെ ഓരോ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.
2: നെയ്മർ വിരമിച്ചു എന്നുള്ളത് കഴിഞ്ഞ ദിവസം എന്റെ അമ്മയാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഫോൺ വിളിച്ചപ്പോ.
1: അമ്മ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട്
2: അറിയില്ല, വീട്ടിൽ ചിലപ്പോ അനിയൻ കാണുന്നോണ്ടായിരിക്കും. നെയ്മർ വിരമിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് എങ്ങനെ അറിയാം നെയ്മർ വിരമിച്ചു എന്നുള്ള കാര്യം? ഞാൻ പോലും
1: നാട്ടിൽ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. എന്റെ മോനും ഇവിടെ സോക്കർ പ്ലേ ചെയ്യുന്നതുകൊണ്ട് ഗെയിം ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അവൻ എന്റെ ഇളയ കുട്ടി തനിഷ്ക്, അവൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് അലാം വെച്ച് എണീറ്റിട്ട് പുള്ളിക്കാരൻ സ്കൂളുള്ള ദിവസമായാലും അതൊന്നും പ്രശ്നമില്ല. പുള്ളിക്കാരൻ 2 മണിന്റെ ഷോ ഇതായാലും ഗെയിം ആയാലും 4 മണിന്റെ ഗെയിം ആയാലും പുള്ളിക്കാരൻ അലാം വെച്ച് എണീറ്റ് രാവിലെ തന്നെ എണീറ്റിരുന്ന് കളി കണ്ടിട്ട് രാവിലെ എന്നെ വിളിക്കും, പക്ഷെ ഞാൻ എണീക്കില്ല. പക്ഷെ രാവിലെ എണീറ്റിട്ട് എന്നെ വന്നിട്ട് എനിക്ക് രാവിലെ അപ്ഡേറ്റ് തരും. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്തത്
2: നല്ല താല്പര്യമുള്ള നല്ലതാ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഒരു ഓൾറെഡി ഒരു ടീം ഉണ്ടല്ലോ, അപ്പൊ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഫ്യൂച്ചറിൽ ടീമിൽ കേറാനും ഇപ്പൊ ക്രിക്കറ്റ് പോലെ തന്നെയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഒരു ടീം ഉണ്ട്. സോ ഐ തിങ്ക് അവന് താല്പര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ മനസ്സിലായത് എല്ലാ വേൾഡ് കപ്പിലും കളിച്ച ഒരേ ഒരു ടീം ബ്രസീല്. ബ്രസീൽ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയാ ജയിച്ചത് ഫ്രാൻസിനെ അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോ ഇപ്രാവശ്യവും ഇറ്റ് വിൽ ബി ഫൺ ടു സീ. ഇപ്പൊ ഇവര് തമ്മിലുള്ള പിന്നെ അർജന്റീനയും ഫ്രാൻസും നേർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു റെപ്പറ്റേഷൻ പോലെ ആവും
1: അത്.
2: എനിവേ എല്ലാ അർജന്റീന ഫാൻസിനും ഫ്രാൻസ് ഫാൻസിനും ഒക്കെ ഓൾ ദ ബെസ്റ്റ്
1: അല്ലേട്ടാ.
2: തീർച്ചയായിട്ടും. അപ്പൊ വീണ്ടും ഒരു പാട്ട് കേട്ടു വന്നല്ലോ,
1: വീണ്ടും നമുക്ക് ജാനകിയുടെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പാട്ട് ദൈവികം. പാട്ട് എന്നത് നാദമല്ലേ, ഓങ്കാരം. അത് അതിലെ ദൈവം. എല്ലാവരും പാട്ട് കേൾക്കുമ്പോൾ എങ്ങനെ അങ്ങനെ മയങ്ങും, ആനന്ദം എല്ലാം മറക്കും, കഷ്ടങ്ങൾ എല്ലാം മറക്കും അല്ലേ. അത് എന്തിനെ, ആ നാദത്തിൽ ഭഗവാന്റെ ഒരു ഇത് ഉണ്ട്, അതുകൊണ്ടാണ്. ഭഗവാന്റെ അരികിലുണ്ട്. ജാനകി എന്ന വ്യക്തിയായിട്ട് ജാനകി ഒന്നുമില്ല, ഓൻലി സിംഗർ, ഓൻലി സിംഗർ ജാനകി തന്നെ. പിറന്നതേ പാടാൻ പിറന്നു, പാടിക്കൊണ്ടേ ഇരിക്കുന്നു, ഇരിക്കുന്നത് വരെ പാടും, പാടും വരെ ഇരിക്കും. അത്ര തന്നെ, പാടിയിട്ടില്ലെങ്കിൽ ഞാനില്ല, ഞാൻ ഇരിക്കും വരെ പാടിക്കൊണ്ടേ ഇരിക്കും. ജാനകി പാടാൻ തന്നെ വന്നു, പാട്ട് ജാനകി, വേറെ ജാനകി ഇല്ല അവിടെ. എനിക്കെല്ലാ ലൈഫെല്ലാം പാട്ട് തന്നെ, അല്ലെങ്കിൽ എന്തിരിക്കുന്നു, എനിക്കൊന്നുമില്ല.

0: അപ്പൊ നമ്മുടെ എല്ലാ മലയാളികളുടെ പേരിലും ഓസ്ട്രേലിയയിൽ നിന്ന് ജാനകിമ്മയ്ക്ക് ഒരു നല്ല ആദരാഞ്ജലികൾ അർപ്പിക്കാല്ലേ.
1: ജാനകിമ്മയുടെ ആത്മാവിനൊരു നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.
0: കൂടെ മാച്ച് കാണുന്നവർക്ക് വേണ്ടിയിട്ടും 15th July ഫസ്റ്റ് സെമി വരുന്നത് ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. അപ്പൊ ഇന്ന് എല്ലാരും വെളുപ്പിനെ ഇരുന്ന് കണ്ടു കാണും എന്ന് വിശ്വസിക്കാം നമുക്ക്. പിന്നെ വരുന്നത് ഇംഗ്ലണ്ടും അർജന്റീനയാണ്. നാളെയാണ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള സെമി. ഇത് കഴിഞ്ഞിട്ട് 20th July ഫിനാലെ വരുന്നത്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ ചരിത്രം ഒന്നുകൂടെ കുറിക്കുമോ എന്നുള്ളത്. അപ്പൊ ചേട്ടൻ അർജന്റീനയാണല്ലേ, അടുത്ത ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് നോക്കാം ആര് ജയിക്കുന്നു.
1: നമ്മൾ അർജന്റീന കപ്പ് കൊണ്ടുവരും.
0: നല്ല ആത്മവിശ്വാസം നല്ലതാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ, സമയം കണ്ടെത്തി ഒരുപാട്
1: നാളെ.
0: അപ്പൊ നമ്മള് ഒരുപാട് വെറുപ്പിച്ചില്ല എല്ലാരെയും വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പുതിയ ഞങ്ങൾ എന്തെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെങ്കിലോ എന്തെങ്കിലും ഐഡിയാസോ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, 92.3 മലയാളം എന്ന.
2: You're listening to 3ZZZ, Melbourne Ethnic Community Radio, 92.3 FM. Broadcasting in your language.
3: The following program is in Lebanese.
4: افتتح الآن المعرض الجديد الرائع في متحف ملبورن. روما الإمبراطورية القوى الشعب. يضم المعرض 180 قطعة أثرية استثنائية لم تعرض من قبل في أستراليا. اكتشفوا فخامة روما الإمبراطورية وروعة المصارعين وحياة الرومان اليومية من المنحوتات والفسيفساء إلى